ഒന്നും കുറച്ചിലില്ല. മല്ലിയപ്പ് നേടിയടാ നാം ഇതുവാത്തോട് വേണ്ട, നാങ്ക പഞ്ചടയിൽ കൊഞ്ചുരത് നീ പോക പോക പാരേണ്ട. കിളിച്ച കൂടയേറി കോഴി പിടിക്കാതെ പാറമേറി വൈകുണ്ഠം പോവാണ്. ഇപ്പൊ വെളുപ്പിയാ.